0: get over the helping of him. For that one.
1: ഒരു റെക്കോർഡ് ഇടണമെന്ന് സമാന ഫറാ